അർജുനന തപസ്സു മാറി ബിർസിടേ പോകുന്നിട്ടുണ്ട്. സുമാറ് ആദ്യ തിങ്കോള് മുട്ട പറന്ത് ബേര് തിന്നത് തപസ് മലത്തേക്ക് അയടുത്ത ബുക്ക ആദ്യ തിങ്കോളു ബജി ബജക്കുറേ തിന്നത് ഇര തിന്നത് തപസ് മലത്തേക്ക് അയടുത്ത ബജി നീര് പറതോഞ്ചായി ആദ്യ തിങ്കോളു അയടുത്ത ബജി ഗാളി അന്നാഹാര ബുടുതു പാസക്കുള്ളത് തപസ് മലത്തേക്ക് ഈ തപസ്സത ബിർസിട് ആ ഇടീ മലെ പൊത്തെര സുരുവാണ്ടിക പണ്ടായിത്ത ധഗെ ആ ധഗെ ആ തൂത്ത എരി തപസ്സത തൂത്ത എരി അല്പ ബേസ തപസ് മലത്തോ ചിത്രം ഋഷിക്കലേക്ക് താകുണ്ട് അക്കലേ കുല്യർലജ്ജി ഉന്തിയർലജ്ജി അഞ്ചന പരിസ്ഥിതി ആദ്യ പൂണ്ടു നിക്ക് കാരണദാതാനക ഒന്നു എറവരി ബത്തത് തപസ് മലത്തോന്നുള്ളേ ആയന അറുക്കും എകലേക്ക് പോയാറ കാപ്പുജി അത് മല്ല വഞ്ചി ജ്വാലെ ఇంకల్లా ఇత్తిన జాగేడు ననరి బతుంది ఇంకలేదు ఒకే లెక్క ఉన్న పరిస్థితి బతుందత్త నీకు దాదా మనపుడు పండుదు ఆ ఋషి రకల పూరా ఒట్టాదు నన ముల్ప కొల్లునెత్తు నెక్కు పరిహారం దేవరే కొరడు ఐకి పడదు కైలాసదంచి పోదు పరమేశ్వరుల దూరు కొరకా పండుదు మాతెర్ల ఒట్టాదు కైలాసగిరికి పోపేరు.